പിന്നെ പോയായ അങ്ങനെ കരണീ കീർത്തവാക്യ ബഹ ലേഖാ കർ സമഝായാ ഥാനോ ഹോ ഹുണ സുനിയാ ക്യാ രുവായാ മന അന്ധേ ജന്മ ആയാ।